സാധുക്കാർത്തേ ജഗദീശേ സകലഹാരോണ്ടകദാഗേ ബിനബഖരോ വേർവേരോട്ടുള്ളാഗേ സംസ്വാമലോകരോ വിഖ്യാനോ സ്വാവേദ പുരാണോ ബ്രഹ്മചാർ വിചാരേ കോ നാഥ കി പരമഗതോ രാം ക്ലീ മഹല്ലാ പഞ്ചമ